ആക്കിയത്. അവരുടെ തകുതിയെയും നമ്മ തകുതിയെയും നനയ്ക്കണം. അപ്പടി നിങ്ങൾ നനയ്ക്ക് ആരംഭിച്ചിട്ടിങ്ങനെ അടുത്ത സെക്കൻഡ് ഉങ്ങൾ കണ്ണിൽ കണ്ണീർ വന്നിടും. മെഹവിബോസേത്തെ ദാവീദ് രാജ അളത്തനുപ്പിന് പോത് ഉള്ള വന്ന് നിൽക്കും പോത് രണ്ട് കാൽ മുടമാനവൻ പ്രമാണത്തിൻപടി അത് ഏരിയാവുക്കുള്ളേയും വരക്കൂടാതെ സപ്പാണി ഒരുവനോ ദാവീദിൻ കോട്ടയ്ക്കുള്ള എൻട്രാക്ക കൂടാതെങ്കിലും സട്ടം പിറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആണാലും മെഹവിബോസേത്ത് രാജ അരണ്മണിക്കുള്ള കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ദാവീദ് അവനെ പാത്ത് സപ്പാണിയേന്ന് കൂപ്പിടല്ല, മുടവനേന്ന് കൂപ്പിടല്ല, മെഹവിബോസേത്തേന്ന് പേർ ചൊല്ലി കൂപ്പിട്ട പോത് മെഹവിബോസേത്തുക്ക് ഉള്ളോ നന്ദിയാൽ നിറമ്പി കണ്ണുകളിൽ കണ്ണീർ. അവൻ പാർത്ത് സെത്ത നായെ പോലെ ഇരിക്കുന്ന എന്നെ നീ പേർ ചൊല്ലി അളത്തത് എന്നെ எனக்கு உங்க கண்ணில் தயவு கிடைச்சது அப்படின்னு பல நேரத்தில் நாம் யார் என்பதை மறக்கிறோம். உள்ளமெல்லாம் உருகுதையா உந்தன் அன்பை